അല്ലാഹു അക്ബർ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ.